നിയമം നിങ്ങൾ കേട്ടു മകിഴ്ന്നത് കവിതയും കാണും. വീണ്ടും ഒരു മുറ എല്ലോർക്കും ഇന്ന് തമിഴ് വണക്കം ചൊല്ലി ഇറങ്ങി ചെയ്യുന്നേ.